0: നമുക്ക് മമലക്ഷിക അമേരിക്കാണു പ്രഹാരക ജെറ്റ്യാനയാക് അണതുരക്കട്ട ലക്വ തിബനപ മെലിസ് അണതുരട്ട ലക്വ എത്തേ F-35 ബി വർഗയേ അതിതാക്ഷണ പ്രഹാരകയാനയാക് കാലിഫോർണിയ പ്രാന്തയേ സാൻ ഡിയോഗോഹി പിഹിട്ടി മിരാമാർ മെറീൻ ബലക ഗുവൻ ഹമുദാ കന്തൂര ആസന്നയേദി അണതുര സിദുവ എത്തൈ സിഎൻഎൻ പ്രവൃത്തി സേവയ വാർത്താകല യാനയ ധാവന പത്തേട്ട് ആസന്ന പാലുബീം പ്രദേശയക്കട്ട് കടാവെട്ടി ഗിനിഗിനെത്തി ബവൈ സിഎൻഎൻ വാർത്താവേ വെടിതുരട്ട ദെക്വെന്നേ അണതുരട്ട ലക്വൂ യാനയ സിട്ട എത്തേ നിയമുവാ പമനൈ ഒഹുദ് അണതുര സിതുവീമട്ട് കെട്ടി വേലാവകട്ട പെര് ഹദിസ്സെ പിടവീമേ ക്രമവേദേ ഒസ്സേ യാനയൻ ഇവതട പെന് ആരക്ഷിതവ് ദിവികലവാഗിന തിബെനവാ മെമ ക്രിയാവലിയേദി ഒഹു തുവാല ലബ എത്തി അത്ര ഏ അനുവ് വഹാമ ഒഹു രോഹൽഗത കിരുണു ബവൈ സിഎൻഎൻ പ്രവൃത്തി സേവയ കിയാ സിട്ടി അണതുരിൻ പശു പ്രദേശയ പുരാ ദവന്ത കലുദും നഗി എത്തി അത്ര എ അസല തിബു ലന്തു കലാവട്ട് ഗിനിയവിലി തിബെനവാ സെൻ ഡിയോഗോ ഗിന്നിവന ഹമുദാവ് സഹ ഹമുദാ നിലധാരീൻ എക്വ് വഹാമ ക്രിയാത്മക വി ഗിന്ന പാലനേ കിരീമട്ട കടയുത്തു കല മീലങ്ക നെറ്റ് ന്യൂസ് പസ്വരു തുനട മുഹത്തിൻ മുഹത്ത വെനസ്വന് അലുത്മ തൊറതുരു സന്ധ നെറ്റ് ന്യൂസ് യൂട്യൂബ് നാലികാവട്ട സഹ നെറ്റ് ന്യൂസ് ഫേസ്ബുക്ക് പിടുവട പിവിസെന്ന നെതഹോത് നെറ്റ് ന്യൂസ് ഡോട്ട് എൽ കെ അപ്പകെ വെബ് അടവിയട്ട പിവിസെന്ന
1: FM Anupaha, FM Anuhadarai Dashma Ata, Net FM.
2: Hello, hello.
1: Sati Antaya.
2: Hello, hello.
1: Sati Antaya.